0: ഇത് പാട്ട്.
1: ഹായ് ഡാർലിംഗ്, കാസ് അനുപ്പിന്നാൻ വന്നതാ?
2: ഇല്ലടാ.
1: ഹലോ, കാസ് വന്നതാടാ?
2: ഇന്നും വരല്ല കാസ്.
1: കാസ് വന്നിച്ചാ?
2: എനിക്ക് ഇപ്പൊ കെട്ട കോപം വന്നിച്ചു.
3: വാട്ട്സ് ഹാപ്പനിങ്? സോ സാഡ്.
4: ഉലകിൽ എന്ത മൂലയിലുള്ള ഉങ്ങളുടെ ഉറവുകൾക്ക് മിക കുറഞ്ഞ നേരത്തിൽ മികച്ചിറந்த സേവൈ കട്ടണത്തിൽ മിക മിക പാതുഗാപ്പായി ഉങ്ങൾ പണം സെന്റർ സേർവതൈ ഉറുതി செய்கிறார்கள். കൊളംബിയ മണി ട്രാൻസ്ഫർ. ഇലക്കം 144 കെനഡി റോഡ്, ബ്രംപ്ടൺ. 9054568433.
5: கனடாவின் முதல் முதல் முதல் HD. இது இது தமிழ் HD.
6: நீங்களும் 9 மணி வரை உங்களுக்கு பிடித்தமான பாடல்கள் கேட்டு மகிழலாம். அளிக்க வேண்டிய தொலைபேசி 4164462222. அடுத்து ஒழிக்கவிருக்கும் பாடல் நண்பன் திரைப்படத்திலிருந்து விஜய் பிரகாஷ் மற்றும் சின்மயி மற்றும் சுவிசிறி குரலில் ஒழிக்கும். இந்த நேரம் 6:31.